അമ്പത് ത്യാഗത്ത് ബ്രഹ്മജ്ഞാനിക മന പരമാനന്ദ ബ്രഹ്മജ്ഞാനിക കർശദ അനന്ത ബ്രഹ്മജ്ഞാനി സുഖ സഹജനിവാസ നാനക ബ്രഹ്മജ്ഞാനിക നൈവരാസ് ബ്രഹ്മജ്ഞാനി ബ്രഹ്മകാ ബേത ബ്രഹ്മജ്ഞാനി ഏക സംഹേത ബ്രഹ്മജ്ഞാനിക ഉയാചന്ത ബ്രഹ്മജ്ഞാനിക നിർമ്മലമന്ത ബ്രഹ്മജ്ഞാനി ജിഗരേ പ്രഭ ആപ് ബ്രഹ്മജ്ഞാനിക പടപ്രതാപ് ബ്രഹ്മജ്ഞാനിക ദർശപട ഭാഗി പായ ബ്രഹ്മജ്ഞാനികോ ബൽബല ജയ്യ ബ്രഹ്മജ്ഞാനികോ ഖോജമേ ശ്രീനാനക് ബ്രഹ്മജ്ഞാനിയ പരമേശ്വർ ബ്രഹ്മജ്ഞാനികി കീമത് നാഹേ ബ്രഹ്മജ്ഞാനിക സകലമനമാഹേ ബ്രഹ്മജ്ഞാനിക കൗണ ജാനേ പേത് ബ്രഹ്മജ്ഞാനികോ സദാ അദേശ ബ്രഹ്മജ്ഞാനിക കഥേന ജയ അദാഖിയർ ബ്രഹ്മജ്ഞാനി സർവകാ ഠാകുർ ബ്രഹ്മജ്ഞാനി കീമത് കൗൺ ബഖാനേ

സർവത്രാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത സാവല ശാന്തവയ പ്രസാദ നമോ നർക്കനാശേ ഹൃദയം പ്രകാശയനംഗം സ്വരൂപേ അപംഗം വിഭുതേ

ശരണനാം അണുസരിഗാത് ആജിനാബാദ് അഞ്ചാത് അനരാജ്ബാദ് അൺടൊടുപ്പണ്ടാറ് അൺഠടയപ്പാറ് ആടീഠ് തരം അതട്ടീഠ് കരമ അണുഭരണ അനന്ത് ദാതാമഹന്ത്